ബെഡ്ഫോർഡിൽ കുട്ടമ്പന് ബ്രഹ്മകാ ഉബ്യാക്കോത്രുക്കേറ്റ ബ്രഹ്മകാ ഉബ്യാക്കോത്രുക്കേറ്റ യാം ഗുലിസ ബ്രറിംഗ്മേ കുടായി ഡെഫോർഡി ഇനുസാന്ത്രൻ ജോമകുമാരൻ മിസ്സസ് കോൺസെസ് കൊണ്ടാ 36 മിനിറ്റ്സ്.